0: Hey, hi, hello, good morning, my dear and dearest beautiful listeners. Yes, you are tuned into your favorite frequency 90. This is my radio 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ്. കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, എല്ലാവരും മോർണിംഗ് വൈബിലായിരിക്കും. നമുക്ക് നമ്മുടെ ഒരു മോട്ടിവേഷണൽ കോട്ടിലോട്ട് കടന്നാലോ? സോ പ്ലീസ്,
1: ഹോസ്പിറ്റലിൽ നിങ്ങൾ ജനിച്ചു വീഴുന്ന ആ മൊമെന്റ് തൊട്ട് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പോകുന്ന ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളെ കുറിച്ച് എല്ലാം ഇൻസൈഡ് ഔട്ട്, നിങ്ങളുടെ എല്ലാ സീക്രട്സും നിങ്ങളുടെ വികാരങ്ങൾ വിചാരങ്ങൾ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങളുടെ മനസ്സ്.
0: വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇപ്പൊ പേളി ചേച്ചി പറഞ്ഞത്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾ മാത്രമാണ്. സോ എന്തിന്റെ പേരിലാണെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മുടെ മനസ്സിനെ സന്തോഷത്തോടുകൂടി ഇരുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ എനിക്കിത് പറയാനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഒരു മനസ്സിൻ്റെ പവറിനെ കുറിച്ചാണ്. ശരിക്കും നമ്മുടെ കൂടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ കൂടെ ഉള്ളത് നമ്മൾ മാത്രമാണ്, നമ്മുടെ മനസ്സാണ്. സോ മറ്റൊരാളുടെ ഒരു വാക്കിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു പെരുമാറ്റത്തിൻ്റെയോ പേരിൽ നമ്മൾ നശിപ്പിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് സന്തോഷമായിട്ട് ഇരുത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷമായിട്ട് ഇരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് വിഷമമുണ്ടെങ്കിൽ അത് എൻ്റെ പുറമേയുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയാൽ മാത്രമേ ഞാൻ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾ മാത്രം കാണുള്ളൂ. സോ നമ്മൾ നമ്മളെ ഹാപ്പിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ നൈറ്റ് എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാട്ടോ. ചോദ്യം ഇതാണ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ ാണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. വിയേഴ്സ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. മീനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മീനു പറഞ്ഞിരിക്കുന്നത് മീനുവിൻ്റെ തന്നെ ബർത്ത്ഡേ ആണ്, സോ മീനുവിനെ തന്നെ വിഷ് ചെയ്യണം. അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സെൽഫ് ലവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നൊരു മൊമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നി പോവാറുണ്ട് ഇങ്ങനത്തെ കുറച്ച് മെസ്സേജസ് വരുമ്പോൾ. എനിവേ, ഒരുപാട് സന്തോഷം മീനു. വിഷ് വെരി ബ്ലെസ്ഡ്, ഹാപ്പി ബർത്ത്ഡേ. മൈ റേഡിയോ 90 FM-ൽ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒക്കെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും ബർത്ത്ഡേ

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാ ഓൺലി ഓൺ മൈ റേഡിയോ നൈറ്റ് എഫ്എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ട്രിപ്പ് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ആ മഴ ഒന്ന് ആസ്വദിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നൈറ്റ് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഒരു റൈഡ് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് അത്ര പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറയും ഒരു റൈഡ് പോയാലോ നമുക്ക്, എന്നിട്ട് ഒരു റൈഡൊക്കെ പോകും. അങ്ങനെ റൈഡൊക്കെ പോയി കഴിയുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നത് അടിപൊളിയാണ്. നമ്മുടെ ലൈഫ്, നമ്മുടെ ഓരോ മൊമെന്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാതെ ക്യാപ്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയൊരു നിമിഷത്തെ അശ്രദ്ധ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ് കേട്ടോ. സംസാരിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഒരു യാത്ര, അഞ്ച് സ്വപ്നങ്ങൾ, പക്ഷേ ഒരു നിമിഷത്തെ ദുരന്തം എല്ലാം തകർത്തു കളഞ്ഞു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ നടുക്കിയ ഒരു വാർത്തയാണ് അഞ്ച് യുവാക്കളുടെ ജീവനെടുത്ത വാഹനാപകടം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേ മിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ രാത്രി, മഴ, ഇരുട്ട്, ഹൈവേ, ഇതെല്ലാം ചേർന്നപ്പോൾ സംഭവിച്ച അപകടം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്ട്ടോ. അപകടം നടന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പിന്നിലെ കാരണങ്ങൾ, വാഹന വിദഗ്ധർ പറയുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാട്ടോ. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മളെ മാത്രമല്ല വീട്ടിൽ കാത്തിരിക്കുന്ന ഒരുപാട് മുഖങ്ങളെയും കൂടിയാണ് കൊണ്ടുപോകുന്നത്. സോ അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം പാഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ല, കുറച്ചൊക്കെ ഒന്ന് സ്ലോയിൽ, കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ റഷാവാതെ ഒന്ന് മൈൽഡാക്കി അല്പം ഒന്ന് മച്ചുവേർഡ് ആയിട്ടൊക്കെ വാഹനം ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. തിരിച്ചു വരാം നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യാത്ര 5 സ്വപ്നങ്ങൾ, പക്ഷേ ഒരു നിമിഷത്തെ ദുരന്തം എല്ലാം തകർത്തു കളഞ്ഞു. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ആ ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം എതിർദിശയിൽ വന്ന വാഹനത്തിന്റെ ഹൈ ബീം ലൈറ്റിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം ഡ്രൈവറിന്റെ കാഴ്ചയെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ട്ടോ, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ രാത്രി പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് വീഴുന്ന ഹൈ ബീം ലൈറ്റ് ഏതാനും നിമിഷങ്ങൾ കാഴ്ച മങ്ങാനായിട്ട് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. കേട്ടോ, അതിനെ ടെമ്പററി ബ്ലൈൻഡ്നെസ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ ഏതാനും സെക്കൻഡുകൾ തന്നെ അപകടത്തിന് മതി. കേട്ടോ, അതുകൊണ്ടാണ് രാത്രിയിൽ നഗരങ്ങളിലും എതിർ വാഹനങ്ങൾ വരുന്ന സമയത്തും ലോ ബീം ഉപയോഗിക്കണമെന്ന് ട്രാഫിക് നിയമങ്ങൾ പറയുന്നത്. കേട്ടോ, ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ അപകടത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത തവണ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈ ബീം ഓഫ് ചെയ്യാൻ മറക്കല്ലേ. കേട്ടോ, കാരണം മുന്നിൽ വരുന്ന വാഹനത്തിലും നിങ്ങളെ പോലൊരു കുടുംബത്തിന്റെ പ്രതീക്ഷയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. തിരിച്ചുവരാൻ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെ കുറിച്ചായിരുന്നു. ഈ അപകടത്തിൽ പുറത്തു വരുന്ന മറ്റൊരു പ്രധാന കാര്യം മഴ തന്നെയാണ് കേട്ടോ. റോഡ് നനഞ്ഞിരിക്കുന്നതിനാൽ ടയറുകളുടെ ഗ്രിപ്പ് കുറയുകയും വാഹനം നിയന്ത്രണം വിട്ട് റോഡിനരികിലേക്ക് നീങ്ങുകയും പിന്നീട് മരത്തിലിടിക്കുകയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് ഒന്ന് കുറച്ച് പോകുന്നത് വളരെ നന്നായിരിക്കും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം. മുന്നിലുള്ള വാഹനങ്ങളുമായിട്ടൊരു സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈവൻ മഴക്കാലത്ത് അല്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ പറഞ്ഞ പോലെ ആന്റിസിപ്പേഷൻ ഓഫ് ലോസ് എന്നൊക്കെ പറയാം അക്കൗണ്ടൻസിയിൽ. അതായത് ഒരു ലോസ് സംഭവിക്കുമെന്ന് എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുന്ന പോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ എന്നുള്ളൊരു മുൻകരുതലിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ്, സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. മാത്രമല്ല നമ്മളുടെ വണ്ടിയുടെ ടയറുകളുടെ അവസ്ഥയും ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ ടൂ വീലേഴ്സ് ഓടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈവൻ മഴക്കാലത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ മഴയും റോഡും ഓരോ ദിവസവും ഒരുപോലെ അല്ലാട്ടോ. റോഡിനെ ബഹുമാനിച്ചാൽ മാത്രമേ റോഡ് നമ്മളെ സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചു വരാം. നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് ഇത് മൈ റേഡിയോ

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ റോഡപകടത്തെ കുറിച്ചായിരുന്നു. ഈ അപകടത്തിന് പിന്നിലെ വാഹന റോഡ് സുരക്ഷാ വിദഗ്ധർ ചില പ്രധാന നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും രാത്രി ഹൈ ബീം ആവശ്യമായപ്പോൾ മാത്രം ഉപയോഗിക്കുക. മഴയിൽ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷീണമോ ഉറക്കമോ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാലോ പെട്ടെന്ന് അങ്ങ് ഓടിച്ച് വീട്ടിലെത്തി ോ എന്ന് ചിന്തിക്കാതെ വാഹനം നിർത്തി കുറച്ചു നേരം വിശ്രമിക്കണം കേട്ടോ. മാത്രമല്ല സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കേണ്ടതാണ്. എതിർവശത്ത് ഹൈ ബീം വന്നാൽ ലൈറ്റിലേക്ക് നേരിട്ട് നോക്കാതെ റോഡിന്റെ ഇടതുവശത്തെ മാർക്കിംഗ് ശ്രദ്ധിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷെ ഈ ചെറിയ ശീലങ്ങളാണ് പല വലിയ അപകടങ്ങളും ഒഴിവാക്കുന്നത്. ജീവിതം വളരെ വിലപ്പെട്ടതാണ്, അതിനെ സുരക്ഷിതമാക്കുന്നത് നമ്മുടെ കൈകളാണ്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു വാഹനാപകട വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താ, പാവം എന്നാണ് അല്ലേ? പക്ഷെ ആ പാവം എന്ന വാക്കിന് പിന്നിൽ ഒരു കുടുംബമുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഇനി ഒരിക്കലും തിരികെ വരാത്ത 5 യുവജീവിതങ്ങളുണ്ട്. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, സ്പീഡിനേക്കാൾ വലുത് സുരക്ഷയാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ വലുത് ജീവനോടെ എത്തുന്നതാണ്. അതുകൊണ്ട് അടുത്ത തവണ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കാം, സീറ്റ് ബെൽറ്റ് ധരിച്ചോ, സ്പീഡ് നിയന്ത്രിച്ചോ, ഹൈ ബീം ഓഫ് ചെയ്തോ, കാരണം വീട്ടിൽ ആരോ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഡ്രൈവ് സേഫ്, റീച്ച് സേഫ്, ലൈഫ് ഈസ് പ്രീഷ്യസ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ. സുരക്ഷിതരായി യാത്ര ചെയ്യൂ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മീറ. യെസ്, ഞാൻ നിങ്ങളെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായിപ്പോരും ഉണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിന് ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു എന്താണ്? ഐ റിപ്പീറ്റ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ നൈറ്റ് എഫ് എം ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ മോർണിംഗ് ബെൽ പീഡിക തുറന്നു വെച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. സോ ഞാൻ നമ്മുടെ പീഡികൾ ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡാണ്. മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ കൂടെ നമ്മൾ, അതായത് ലൈഫ് ലോങ് കൂടെ ഉള്ള ഒരാൾ നമ്മൾ മാത്രമാണ്. നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ എല്ലാ ആഹ്ലാദങ്ങളും ഒക്കെ നമ്മുടെ കൂടെ നമ്മളോളം അറിയാൻ കഴിയുന്ന വേറെ ആരും ഇല്ല കേട്ടോ. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നമ്മൾ സന്തോഷമായിട്ട് വെക്കാൻ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് സന്തോഷമായിട്ട് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റാർക്കാണ്. സോ ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോവുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആവുക. നമ്മുടെ മൈൻഡിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. സോ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലേഴ്സി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ തുടങ്ങാറായി അല്ലേ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ ലൈഫിൽ ഓരോ മൊമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളല്ലേ നടക്കുക. ചില സമയത്ത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന നിമിഷങ്ങളായിരിക്കും, ചില സമയത്ത് വളരെ സന്തോഷമുള്ള സമയമായിരിക്കും, ചില സമയത്ത് നല്ല പീസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരിക്കും. ഏതൊരു സമയമാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് സന്തോഷമാണോ സങ്കടമാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രം. എന്താ ഞാനിങ്ങനെ പറഞ്ഞേന്നല്ലേ. Stay tuned on my radio 90.fm. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലേഴ്സിക്കാണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങൾ

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ലൈഫിന്റെ കാര്യമായിരുന്നു. ലൈഫിലെ ഓരോ മൊമെന്റ്സും എങ്ങനെ വേണം, എങ്ങനെ തള്ളി നീക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഈ ഒരു നിമിഷം സന്തോഷമായിട്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. സങ്കടപ്പെട്ടിരിക്കാനായിട്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്കുണ്ടാവും. ടെൻഷൻ അടിക്കാനാണെങ്കിലും ആലോചിച്ച് ഇങ്ങനെ കൂട്ടാനാണെങ്കിലും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. എന്നാൽ അതിൻ്റെ ഒക്കെ ഇടയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരർത്ഥമൊക്കെ ഉണ്ടാകുന്നത്. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കാര്യം വേറെ ഒന്നുമല്ല, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അത് എവിടുന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. സ്റ്റേ ട്യൂൺഡിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ഒരൊറ്റാളും ഉണ്ടാവില്ല. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ചോക്ലേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊക്കോന്റെ ഏത് പാർട്ടാണ് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് കൊക്കോ ഈസ് യൂസ് ടു മേക്ക് ചോക്ലേറ്റ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർക്ക് അടിപൊളി സമ്മാനമാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്ത് വേണം, വേഗം തന്നെ ഫോൺ എടുക്കുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ക്യൂവിലുള്ള അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി. Only on my radio 90 FM.

once again welcome back to the show magic loves he kude ketarinya kootu kudan njan rj anjali ana to in the world chocolate day ana chocolate nu parna kanal namak athram ishtalla onana ഡെയിലി ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പല്ല് കേടാവും തടി കൂടും ഷുഗർ വരും അങ്ങനെ അങ്ങനെ കുറേ പല്ലവികൾ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് എത്രമാത്രം ബെനിഫിഷ്യലാണ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള കൊക്കോയിൽ ഫിനോളിക് കോമ്പൗണ്ട്സ് കുറേ അധികം അടങ്ങിയിട്ടുണ്ടെന്നും അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. Stay tuned on my radio 90.fm തിരിച്ചുവരാം ചോക്ലേറ്റ് വിശേഷങ്ങളുമായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. ഗുഡ് ഈവനിംഗ്, ഞാൻ ആർജി അഞ്ജലി ആണ് ട്ടോ. നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ചോക്ലേറ്റിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടായിരുന്നു. വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ചോക്ലേറ്റ്. 70-85% വരെ കൊക്കോ അടങ്ങിയിട്ടുള്ള 100 gram ചോക്ലേറ്റ് ബാറിൽ ഫൈബറും അയണും മാഗ്നീഷ്യം കോപ്പർ മാംഗനീസ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം ഇതൊക്കെ ഉണ്ട്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോണോസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളും ഡാർക്ക് ചോക്ലേറ്റിൽ കുറേയധികം ഉണ്ട് അത്ര. സിങ്കിൻ്റെ ഏറ്റവും വലിയൊരു സ്രോതസ്സാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ എന്നേ തെളിയിച്ചിട്ടുള്ള കാര്യമാണെന്നറിയോ. അതുമാത്രമല്ല, നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനാണെങ്കിലും ചോക്ലേറ്റ് ബെസ്റ്റാണ്. ബ്ലഡ് സർക്കുലേഷനും ബി പി ഒക്കെ നോർമലായാൽ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ തോത് നന്നായി ഒന്ന് കുറയൂ അല്ലേ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചോക്ലേറ്റിന്റെ വിശേഷങ്ങളായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മുടെയൊക്കെ ബ്ലഡിലെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ചോക്ലേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹത്തെ പേടിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റിനോട് നോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നീ ചിന്തിക്കേണ്ട കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള ഫ്ലേവനോയിഡ് എന്നറിയപ്പെടുന്ന ആന്റി ഓക്സിഡന്റുകൾ പ്രമേഹം വരുന്നത് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിലെ ഫ്ലേവനോയിൽ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കൂട്ടുകയും ഇൻസുലിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് കൂടുന്നുള്ള ഭയം കൊണ്ട് ചോക്ലേറ്റ് ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ഡാർക്ക് ചോക്ലേറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരഭാരം ഒരു പരിധി വരെ കുറയ്ക്കാനാവും അത്രേ. ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയുകയും മറ്റു മധുരോ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് കുറയുകയും ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി ശരീരഭാരം കുറയാനായിട്ട് ഇടവയ്ക്കും. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിന് ഇതിലും കൂടുതലായിട്ട് ചോക്ലേറ്റിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞുതരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആ

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

Once again, welcome back to the show Magic Logic. Good evening, ഞാൻ ആർജി അഞ്ജലി ആണ് കേട്ടോ. നമ്മൾ ഓരോ സാരി വെയർ ചെയ്യുമ്പോഴും അതിന് മാച്ചിങ് ആയിട്ട് ബ്ലൗസ് സെറ്റ് ചെയ്യുന്നതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഓരോ ടൈപ്പ് സാരിക്കും ഓരോ കൈൻഡ് ഓഫ് ബ്ലൗസസ് ആണ് മാച്ചിങ് ആയിട്ട് വരിക. അങ്ങനെ അത്രയും മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസസ് വെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു സാരിയുടെ ഭംഗി നമുക്ക് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായാലും പറ്റുള്ളൂ. സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയറിങ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയറിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ വെയർ ചെയ്യുന്ന ബ്ലൗസിന്റെ കാര്യത്തിലും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് ഏതാണെന്നല്ലേ, ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലി.

0: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സി എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: നിങ്ങളുടെ
2: ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കാഞ്ചീപുരം സാരിക്ക് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ചെറിയ പഫ് സ്ലീവ് ഉള്ള എൽബോ സ്ലീവ് വരെയുള്ള ബ്ലൗസ് ആണ് ബെസ്റ്റ്. പ്യുർ കോട്ടൺ സാരിയാണ് നമ്മൾ വെയർ ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും മാച്ചിങ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. ഓർഗൻസ സാരിയാണെന്നുണ്ടെങ്കിൽ പഫ് വെച്ചിട്ടുള്ള ഫുൾ സ്ലീവ് ബ്ലൗസ് ആണ്, നല്ലൊരു എടുപ്പ് തരാം. ടിഷ്യൂ സാരീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ചോയ്സ് സ്ലീവ്ലെസ് ബ്ലൗസ് ആണ്. ഇതുപോലെ തന്നെ മറ്റു സാരികളുടെ കേസും നമുക്ക് ഇറങ്ങാനായിട്ട് ബാക്കിയുണ്ട്. ജസ്റ്റ് ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് കൈൻഡ് ഓഫ് സാരിക്ക് ഏത് ടൈപ്പ് ബ്ലൗസ് വെയർ ചെയ്താലാണ് ഭംഗി വരിക എന്നുള്ള കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ലിനൻ സാരിയാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് ഒരു ഭംഗി കാണിക്കുക ബോഡിനേക്ക് ബ്ലൗസാണ്. സിൽക്ക് സാരിയാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നോ നോക്കാനല്ല, വീനെക്കാണ് ബെസ്റ്റ് ഓപ്ഷൻ. നല്ല രീതിയിൽ പ്രിൻ്റൊക്കെ ഉള്ള സാരിയാണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ട് വരാം സോളിഡ് കളറിലുള്ള ബ്ലൗസാണ്. അതേസമയം തന്നെ സോളിഡ് കളർ സാരിയാണ് പ്ലെയിൻ സാരി ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഏതെങ്കിലും നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ആപ്റ്റ് ആയിട്ട് വരിക. ഹാൻഡ്ലൂം കോട്ടൺ സാരി ഒക്കെയാണ് വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈ നെക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് കോളറിലുള്ള നെക്കാണ് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇനി ഏത് കൈൻഡ് ഓഫ് സാരി വെയർ ചെയ്യുമ്പോഴും ബ്ലൗസ് ഏതാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി.

ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗുണങ്ങൾ നമ്മൾ കുറേ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. ഗുഡ് ഡേ, ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റിൽ 70% ആൻഡ് അബോവ് കൊക്കോ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണേ. അതുകൊണ്ട് തന്നെ നല്ല കയ്പ്പായിരിക്കും കേട്ടോ. ഈ സംഭവം നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊക്കോ പൗഡറിൽ അല്പം നെയ്യും, നെയ്യിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല, കൂടെ തന്നെ ആവശ്യത്തിനുള്ള മധുരം, അതായത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് ചോക്ലേറ്റ് മൗൾഡിൽ ഒഴിച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെൽത്തിന് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലേ, അതുപോലെ എല്ലാവരുടെ ലൈഫിലും സ്വീറ്റ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഹാപ്പിനെസ് ഉണ്ടാവണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മറ്റുള്ളവർക്കും ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അത്രേ. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു ഹോപ്പിൽ ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൊട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേന്തി രാജശ്വാനകി ഇതോടെ എത്തിയിട്ടുണ്ട് കൃതിയ സമയത്ത് തന്നെ. യെസ്, അപ്പൊ എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരോടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ദേ, ഞാൻ ഒരു മണിയുടെ ബെല്ലടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കൃതിയ സമയത്ത്. അവിടെ നിങ്ങളും റെഡി ആയിട്ടിരിക്കുകയാണോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? എന്തൊക്കെയാണ് പരിപാടി? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ രാവിലെ എണീറ്റപ്പം മുതൽ ഇത്ര നാൾ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള പ്ലാനിങ്സും ചാർട്ടയിലൊക്കെ ആയിരുന്നു. എന്നതേ ഉച്ച എത്തിയപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ്. പക്ഷേ നാളെ ഉണ്ടല്ലോ സമയം, നാളെ പുതിയതായിട്ട് തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ തിങ്ക് ചെയ്തൊരു കാര്യമാണ്, എപ്പോഴും നമ്മൾക്ക് പറ്റുന്ന പെറ്റ് ആ ഒരു പെറ്റാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കും. അത് എന്തുകൊണ്ട് ഇപ്പൊ ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മാറ്റി വെക്കും തോറും നമ്മളിങ്ങനെ മടി പിടിച്ചു പോവാണല്ലേ. സോ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാതെ അതാത് സമയത്ത് അല്ല, ഈ ഒരു നിമിഷം മുതൽ ഇത്ര നാൾ എന്തായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എന്താകണം എന്നാണ്. സോ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പൂരം കുടിയേറിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള വടികളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്തി രാജശാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്തി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ വേണ്ട നമുക്ക് നാളെ വന്ന് നാളെ ഇടലോ സമയം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയേക്കുന്ന പല കാര്യങ്ങളും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നിയിട്ടുണ്ടല്ലേ, നമ്മൾ ആ മാറ്റി വെച്ച സമയം ഇത്ര വലുതായിരുന്നോ, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും നമ്മൾക്ക് ഈ സമയത്തിന്റെ വാല്യൂ എത്ര മാത്രമാണെന്ന് മനസ്സിലാകുക. അതുപോലെ തന്നെ നമ്മൾക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോഴും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ നേരത്തെയായിരിക്കും ആ ഓരോ മിനിറ്റിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാല്ലേ. സോ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. സോ നമ്മൾ ഈ ഓരോ നിമിഷവും പാഴാക്കുമ്പോൾ ഒരു കാര്യം തിങ്ക് ചെയ്യുക, നമ്മൾക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. വീണ്ടും എനിക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച നമ്മൾക്ക് പോകാനായിട്ട് പറ്റില്ല. സോ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, ഓരോ നിമിഷവും ആ ഒരു സമയം വേണ്ടതുപോലെ ഉപയോഗിക്കുക. എന്തായാലും നമ്മുടെ ഈ പാട്ടുപെട്ടിയിലെ പാടുകൾക്കുള്ള സമയമായിട്ടുണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്തി രാജശാനകിയാണ് നിങ്ങൾ

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോ മഴ പെയ്ത് നടക്കുന്നിടത്തൊക്കെ ഈ ജോമോള് നിറത്തിൽ വീഴണ പോലെയാണ് അല്ലേ? അത് ഈ സമയം ഇല്ലാണ്ട് സമയം കൈപിടിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഈ വീഴ്ച കൂടി കൂടി വരുന്നത്. നിങ്ങളിപ്പോ ആലോചിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയാനായിട്ട് കാരണം എന്താണെന്നല്ലേ? കാരണമുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം അല്പം ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു എന്താണ് എന്നുള്ളതാണ്. വെള്ളത്തിൽ വീണാല് നനയാത്ത വസ്തു, അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? എങ്കിൽ അതെന്താണ്? ഉത്തരം കിട്ടിയാൽ അത് വെറുതെ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ. വെക്കം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പൊടികളിലേക്ക് കയറും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കല്യാണം കണ്ടോ കാക്കാത്തിക്കിളേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ മലയാള സിനിമയിലെ ലാളിത്യത്തിന്റെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും മനോഹരമായ ഒരു പ്രതിഫലമാണല്ലേ ചിന്താവിഷ്ടയായ ശമള. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന മൂവി ആ ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ ശ്രീനിവാസേട്ടന്റെ തിരക്കഥയും സംവിധാനവും ജീവിതത്തിലെ സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രശ്നങ്ങളും നർമ്മത്തിലൂടെ അവതരിപ്പിച്ച ഈ ഒരു ചിത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമാണല്ലേ നേടിയിരിക്കുന്നത്. സംഗീത ായാലും തമാശയായാലും കുടുംബ ബന്ധങ്ങളും ഒപ്പം മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും ചേർന്ന ഈ സിനിമ ഒരു സാധാരണ കുടുംബത്തിന്റെ കഥ പറയുമ്പോഴും വലിയൊരു സാമൂഹിക സന്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പോ ചിന്താ വിഷയമായ ശ്യാമള സിനിമയെ കുറിച്ച് പറയുമ്പോ ഇതൊരു കുടുംബ ചിത്രം മാത്രമല്ല, സാധാരണ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും വലിയ ആശങ്കകളും വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു സിനിമയാണല്ലേ. ശരിക്കും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ ഒരാളുടെ ജീവിതം ഒപ്പിയെടുത്ത പോലെ, ഒരാളുടെ ലൈഫ് ഇരുന്ന് കാണുന്ന പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുക. അത്രയും നമ്മൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിനിമയിലെ ശ്യാമള എന്ന കഥാപാത്രം ഒരു സാധാരണ വീട്ടമ്മയുടെ പ്രതീക്ഷകളും വേദനകളും സ്വപ്നങ്ങളും പ്രതിനിധീകരിക്കുന്നതാണല്ലേ. പിന്നെ ഭർത്താവിന്റെ ഉത്തരവാദിത്ത കുറവും അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലെ വെല്ലുവിളികളും നേരിടുന്ന ശ്യാമളയുടെ യാത്രയാണ് ചിത്രത്തിൽ പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ഉത്സവമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങൾ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരജ് ശരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ ശ്യാമള എന്ന വീട്ടമ്മത്തന്റെ കുടുംബത്തെ സ്നേഹത്തോടെയും പ്രതീക്ഷകളോടെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണല്ലേ. എന്നാൽ ഭർത്താവായ സുഗുണൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, പല കാര്യങ്ങളിലും സ്ഥിരതയില്ലാതെ ഒരു വ്യക്തിയാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സുഗുണന്റെ സംഭവം കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകാണല്ലേ. കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ശ്യാമളയുടെ ജീവിതത്തിലെ ആശങ്കകളും പ്രതീക്ഷകളും നിരാശകളും സിനിമ വളരെ സ്വാഭാവികമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിലെ സ്നേഹവും അഭിപ്രായ വ്യത്യാസങ്ങളും മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകളും, അതാണ് ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ നർമ്മത്തിന്റെ അകമ്പടിയോടെ ജീവിതത്തിലെ ഗൗരവമുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. ഒരു കുടുംബത്തിന്റെ കഥ പറയുമ്പോഴും ഉത്തരവാദിത്തം, സ്വപ്നങ്ങൾ, യഥാർത്ഥം എന്നിവയെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ് ചിന്താവിഷയായ ശ്യാമള. എന്തായാലും ഒരുപാട് ചിന്തകൾക്കിടയിൽ ഒന്നോ കൂളാകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ചിന്ത വിഷയായ ശ്യാമളയുടെ ക്ലൈമാക്സ് പ്രേക്ഷകർക്ക് ഒരു വലിയ ചിന്ത തന്നെയാണല്ലേ നൽകുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു സ്ത്രീയുടെ മനസ്സിനെയും കുടുംബ ബന്ധങ്ങളിലെയും മാറ്റങ്ങളെയും വളരെ യാഥാർത്ഥ്യത്തോടെയാണല്ലേ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ വലിയ ആഘോഷങ്ങളോ നാടകീയതകളോ ഇല്ലാതെ തന്നെ സാധാരണ ജീവിതത്തിലെ വികാരങ്ങളിലൂടെയാണ് സിനിമ അതിന്റെ ശക്തമായ ക്ലൈമാക്സിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊപ്പം ഉത്തരവാദിത്തങ്ങളും നമ്മുടെ മനസ്സിലാക്കണമല്ലേ. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിനൊപ്പം പരസ്പര ബഹുമാനവും കരുതലും ആവശ്യമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലേ ഈ ഒരു സിനിമയുടെ മികച്ച സൃഷ്ടിക്ക്. 1998 മികച്ച മലയാളത്തിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം കൂടിയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. അങ്ങനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എവർഗ്രീൻ സിനിമയായി ചിന്താവിഷ്ട ശ്യാമള ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. കേൾക്കാം ബടി പൊളി പാട്ടുകൾ. പാട്ടുകൾക്ക് ശേഷം അടുത്തൊരു മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് തിരിച്ചു വരവിൽ നായികയാക്കിയ സംവിധായകൻ, ഒടുവിൽ നടൻ, പറഞ്ഞു വന്നത് തെലുങ്കു മലയാളം സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയായ നടി സ്വാതി റെഡി വീണ്ടും വിവാഹിതയായി. തന്റെ പുതിയ ചിത്രം മന്ത് ഓഫ് മധു എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീകാന്ത് നഗോദിയാണ് വരൻ. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം. തങ്ങളൊന്നായ വിവരം ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ ാണ് ഇരുവരും പങ്കുവച്ചത്. പരമ്പരാഗതമായ വെള്ളവസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും ചടങ്ങുകളിൽ പങ്കെടുത്തത്. വീട്ടിൽ വെച്ച് നടന്ന അതീവ ലളിതമായ ചടങ്ങായിരുന്നു എന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. പൂജാവേളയിൽ ഇരുവരും പിന്നിൽ നിന്നൊരു മറ്റൊരു ചിത്രം സ്വാതി പിന്നീട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് കണ്ടപ്പോ ആരാധകർ അത് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ മംഗളാശംസകൾ അറിയിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോ തിളങ്കാണ് ഈ ഒരു വാർത്ത. സിനിമയിലെ സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണല്ലേ ദമ്പതികൾക്ക് ആശംസയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സന്തോഷ വേളയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷയും ധീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. പണ്ടേ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഫുള്ളി കൊറിയൻ ആയിരുന്നു. കൊറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കണ്ടിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കൊറിയൻ മൂവീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രാമാസും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും ഇല്ല. അപ്പൊ കൊറിയൻ ഫാൻസുകാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് സൗത്ത് കൊറിയയിലെ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഹോപ്പിന്റെ ട്രെയിലർ അങ്ങ് തിരിക്കുകയാണല്ലേ. ദ ചേസർ, ദ വെയിലിംഗ് എന്നീ സിനിമകളുടെ സംവിധായകനായ നഹോങ് ജിങ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊറിയയിൽ നിന്നൊരു ഏലിയൻ എന്നതാണ്. അതുപോലെ ഈ വർഷത്തെ കാൻസ് ഫിലിംസ് ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ VFX വലിയ വിമർശനം നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലസ് എന്റർടൈൻമെന്റിന്റെ വിതരണത്തിനെത്തുന്ന ചിത്രം July 15 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും നമ്മുടെ യൂറോ സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടെ സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ദിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മലയാള സിനിമാ പ്രേമികൾക്ക് കാത്തിരിപ്പിന്റെ നാളുകളാണ് മുന്നിലുള്ളത്. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന നമ്മുടെ സിനിമാ ലോകം 2026 നിരവധി പ്രതീക്ഷയേറിയ ചിത്രങ്ങളുമായാണ് എത്തുന്നത്. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, പൃഥ്വിരാജ്, ദുൽഖർ തുടങ്ങി നിരവധി താരങ്ങളുടെ പുതിയ ചിത്രങ്ങളുടെ വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതിൽ ത്രില്ലറും ആക്ഷനും ഫാന്റസി വ്യത്യസ്തമായ കഥകളും നിറഞ്ഞ നിരവധി സിനിമകളാണല്ലേ വരാനായിട്ടിരിക്കുന്നത്. ലൈക്ക് കാളിഫ, കത്തന്താർ, അയൺ ഗെയിം തുടങ്ങിയ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടുന്ന പ്രൊജക്ടുകളാണ്. ഓരോ സിനിമയുടെ പുതിയ അനുഭവങ്ങളായി പ്രേക്ഷകരിലേക്ക് അതെത്തുമ്പോൾ മലയാള സിനിമയുടെ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ. അപ്പോൾ വരാനിരിക്കുന്ന ഈ പുതിയ സിനിമാ യാത്രകൾക്കായി കാത്തിരിക്കാം. എന്നാലും പാട്ടുകൾക്കായി കാത്തിരിക്കേണ്ടതായിട്ടില്ല. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്. ദേ അങ്ങനെ നമ്മുടെ എസ്മസ് ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സായർക്കൊക്കെ വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം. അപ്പൊ ചോദ്യം ദാ പിടിച്ചോ, ഈ വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു എന്താണ് എന്നുള്ളതാണ്. വെള്ളത്തിൽ വീണാല് നനയാത്ത വസ്തു, അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? എങ്കിൽ അതെന്താണ്? ഉത്തരം കിട്ടിയാൽ അത് വെറുതെ കയ്യിൽ വശം മാത്രം പോരാ. വെക്കം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പൊടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ചാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തേക്ക് ചാച്ചാ ബൈ ബൈ പറയേണ്ട ഒരു സമയമാക്കാറായി. പക്ഷേ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ തൽക്കാലം അടുത്ത ചാപ്റ്റർ എന്ന പോലെ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ചാപ്റ്റർ ലഞ്ച് ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഈ 4 മണിയാകാനായിട്ട് ഈ ഒരു സമയമാകാനായിട്ട് കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുന്നത് നാലുമണിയാവാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, എനിക്ക് കുറച്ച് കാര്യം കൂടി പറയാനായിട്ടുണ്ട് എന്നാണ്. കാലം പോയോ പോക്കേ, അന്ന് സമയമൊന്ന് വേഗം പോകണേ എന്നായിരുന്നു. എന്നാ ഇന്ന് ഓരോ നിമിഷവും പയ്യെ പയ്യെ പോയാ മതി എന്നാണ്. പല കാര്യങ്ങളും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കുള്ളൂ അതിന്റെ ആ ഒരു ബ്യൂട്ടി എത്ര മാത്രമായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ടാവാ. സോ പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ്, നമ്മുടെ ഈ സമയം എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്തതാണ്. സോ അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സമയത്തെ വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. എന്തായാലും ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരാജ് ഷാരകി സൈനിങ് ഓഫ് നൗ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ

0: വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ
1: കസ്തൂരി മണമുള്ള കാറ്റ്
2: കാറ്റ് കാറ്റ് കാറ്റ്

My Radio 90 FM. கேட்டறிஞ்சு கூட்டுகூடா.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ അല്ല അല്ലടാ സൂര്യ തമ്പുരാൻ. സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ട് ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം, തന്തിരാ നിന്നെ നമുക്കറിയാം. കെട്ടുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുത്തത്തുരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിര നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുത്തത്തുരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിര നിന്നെ നമുക്കറിയാം. കയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാണ്
1: ചന്ദിര കുഞ്ഞാടേ, അതെ ചന്ദിര കുഞ്ഞാടേ.

Hello, good evening. This is my Radio 90 FM with URJ Sneha. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 ആയിട്ടുണ്ട്. ഇനി അവിടുന്ന് 3 ഞാനുണ്ടാകും നിങ്ങളുടെ ഒപ്പം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ, ദിവസങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക. ഏത് കാര്യത്തിലാണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം ഇടാൻ നോക്കുക. റിസൾട്ടിനെ പറ്റി നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, അപ്പോഴേ നമുക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ 3 നിങ്ങളുടെ ഒപ്പം കുറേ വിശേഷങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുൻപ് നമ്മുടെ ലാസ്റ്റ് പെൻഷനെ കുറച്ച് മനോഹരമായ പാട്ടുകൾ, അതെ ആ മനോഹരമായ പാട്ടുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ സ്നേഹ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

സോ വെൽക്കം വെൽക്കം ബാക്ക്. അങ്ങനെ മനോഹരമായ പാട്ടുകൾ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് യോ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, കൂടെയുള്ളത് RJ സ്നേഹ. പോസിറ്റീവ് ആവണം, ലൈഫിൽ സക്സസ് ആവണം, അതല്ലേ എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. അങ്ങനെ ഈ സക്സസ് ആവുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? കൺസിസ്റ്റൻസി. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കും. പുതിയ ശീലങ്ങൾ, പുതിയതായിട്ട് ജിമ്മിൽ പോവാൻ, ഫിറ്റാവാൻ, ചിലപ്പോഴൊക്കെ പുതിയ ഹാബിറ്റ് തുടങ്ങാൻ, പുതിയ ലാംഗ്വേജ് പഠിക്കാൻ, വേണമെങ്കിൽ എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഓഫ്കോഴ്സ് എക്സാംസ് എന്തായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു കൺസിസ്റ്റൻസി വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നല്ല അസലായിട്ടൊരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നടക്കും, എന്നിട്ട് ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ വീണ്ടും ദേടിയും, ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ടി വരും. സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്നത് ആക്ച്വലി നമ്മൾ കൺസിസ്റ്റൻസി കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാം, കൺസിസ്റ്റൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ RJ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂട.
1: ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ്
2: വേണ്ട, മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
3: അയ്യോ പ്ലീസ്.

problème, tu vois.

0: you.
1: വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ സ്നേഹ. പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? കൺസിസ്റ്റൻസി എന്താണെന്ന് ജെയിംസ് ക്ലിയറിൻ്റെ ഒരു ബുക്കിൽ കാണിച്ചു തരുന്നുണ്ട്. അതേത് ബുക്കാണെന്നറിയോ? ആറ്റമിക് ഹാബിറ്റ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പലവരും കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഒരു ചിന്തയെ പറ്റിയിട്ടും അല്ലെ നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഗോള് എങ്ങനെയാണ് എന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബുക്കിൽ കൂടിയാണ് പറഞ്ഞു തരുന്നത്. ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ബുക്കിനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൻ്റെ പേരിൽ തന്നെ ആറ്റം എങ്ങനെയാണ് ഒരു മോളിക്കുളാവുന്നത്, ഒരു ആറ്റം, രണ്ടാറ്റം, മൂന്നാറ്റം, അങ്ങനെ അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ 1% വീതം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോരോ ചെറിയ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ എഫേർട്ട് എല്ലാം കൂടി നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരും. അങ്ങനെയാണ് നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുക. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർ ജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ സ്നേഹ. ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു രസകരമായ കാര്യം ഉണ്ടായിട്ടാണ് കേട്ടോ വരണേ. ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണ് വരണേ, ഒരു തൊട്ട് ഒരു 10-15 മിനിറ്റ് മുന്നായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൺലൈനിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോറി ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു കുറേ ബുക്സിൻ്റെ പിക്ചർ കണ്ടെന്നിട്ടിട്ട് പറയുകയാണ് ദ ന്യൂ ബിഗിനിങ് ടു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് എന്തു പറ്റി പെട്ടെന്ന് ഒരു ചിന്ത. അങ്ങനെ ഞാൻ അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഇടി എന്താ സംഭവം മനസ്സിലായില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എടി വെറുതെ ഒരു സ്റ്റോറിക്ക് ഇട്ടതാണ്, അല്ലാണ്ട് ഞാൻ ബുക്കൊന്നും വായിക്കാൻ പോകില്ല. ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒരാഗ്രഹമുണ്ട്, പക്ഷെ അതിന് പുറമേ നമ്മൾ അതിനൊരു വർക്ക് ചെയ്യാനോ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാനോ നമുക്ക് പറ്റാണ്ടായാൽ അതെങ്ങനെ ശരിയാവും? അതാണ് ഇവിടെ ജെയിംസ് ക്ലിയറും ആറ്റമിക് ഹാബിറ്റ്സിലും നമ്മളോട് പറഞ്ഞു തരുന്നത്. എപ്പോഴും നമ്മളൊരു ആഗ്രഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്, യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ സ്നേഹ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ഹലോ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM വിത്ത് യു ആർ ജെ സ്നേഹ. ആറ്റമിക് ഹാബിറ്റ്സിനെ പറ്റിയുള്ള വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ശീലം വളർത്തിയെടുക്കാൻ ജെയിംസ് ക്ലിയർ പറയുന്നൊരു 4 സ്റ്റേജുകളുണ്ട്. അതെന്താണെന്ന് കേട്ടാലോ. സ്റ്റേജ് നമ്പർ 1, ക്യൂ, പ്രേരണ അല്ലെങ്കിൽ സൂചന. ഇതിനൊരു അടിപൊളി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോഫിയുടെ മണം കുടിക്കുന്ന സമയത്ത് നമ്മളത് കേൾക്കുമ്പോൾ നമുക്കത് ഇഷ്ടമായിരിക്കും. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന നേരത്ത് വെറുതെ ഈ കോഫിയുടെ മണം നമ്മുടെ മൂക്കിലടിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക, ഇല്ലാത്ത ആഗ്രഹങ്ങൾ അവിടെ തനിയും മുളച്ചു പൊട്ടും അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്കൊരു നോട്ടിഫിക്കേഷൻ. നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, നമ്മൾ നോക്കില്ലേ, ഇതാണ് സംഭവം. അതായത് നമ്മളൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിലൊരു ഒരു പ്രേരണ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മളത് ട്രിഗർ ചെയ്യാൻ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ അതിലൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത ഒരു സ്റ്റേജ് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ. Stay tuned. This is my radio 90 FM. Ketarinya kootukudan with me, RJ Sneha, on Last Bench.

So welcome back to My Radio 90 FM with me, RJ Sneha. അപ്പോൾ നമ്മൾ ആറ്റോമിക് ഹാബിറ്റ്സിനെ പറ്റി, പ്രശസ്തമായ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ ഒരു നല്ല ശീലം കൊണ്ടുവരാനൊരു നാല് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജുകൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു സ്റ്റേജ് നമ്മൾ സംസാരിച്ചു, നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈഫിൽ എപ്പോഴും ഒരു ക്രേവിങ് കൊണ്ടുവരാം, ഒരു മോട്ടിവേഷൻ പോലെ. ആ മോട്ടിവേഷൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ട്രിഗർ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു പോയിന്റ് കൊണ്ടുവന്നാൽ, നമുക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മളൊരു ക്രേവിങ്, അതിനൊരു മോട്ടിവേഷൻ കൊടുക്കണം. ആ മോട്ടിവേഷനാണ് നമ്മുടെ ജെയിംസ് ക്ലിയറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഒരു 2-മിനിറ്റ് റൂളാണ് ഇവിടെ പറയുന്നത്. ഈ 2-മിനിറ്റ് റൂൾ എന്തെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് വായിക്കുകയാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു മണിക്കൂറുണ്ട്, 5 പേജ് ബുക്ക് വായിക്കണം. ഞാനിത് പറയണ മാത്രമേ ഉള്ളൂ, എൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 5 മിനിറ്റ് പോയിട്ട് ഒരു സാധനം പോലും ചെയ്യില്ല. അപ്പോൾ നമ്മൾ മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്യണം? ഒരു പേജ് അത് ഇത്ര മണിക്കൂറിനല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. 2-മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെറിയ എഫേർട്ടാണ് കൊടുക്കാൻ പറ്റുക, ആ എഫേർട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അതിനോട് ഇൻട്രസ്റ്റഡ് ആവാൻ തുടങ്ങും, നമ്മൾ ചെറുതായിട്ട് മോട്ടിവേറ്റഡ് ആവാൻ തുടങ്ങും. ഇനിയും വിശേഷങ്ങൾ ഏറെയുണ്ട്. സ്റ്റേ ട്യൂൺ വിത്ത് മീ ആർ ജെ സ്നേഹ. കൂടെയുണ്ട് ലാസ്റ്റ് ബെഞ്ചിലൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അവസാനത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ. നല്ലൊരു ശീലം ഉണ്ടാക്കി കൊണ്ടുവരാൻ എന്താണ് വേണ്ടത്? ഒരു റിവാർഡ് കൊടുക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് യു ആർജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു കാര്യം കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അതിലൊരു റിവാർഡ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? എത്ര സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെ ചെറിയ ചെറിയ റിവാർഡ്സ് നമ്മുടെ ഒരു ശീലമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശീലം വളർത്താൻ വേണ്ടി നമ്മളത് കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ റിവാർഡ്സ് കൊടുത്തുകൊണ്ട് നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേലും കാളും നമ്മൾ 10 മടങ്ങ് വളർന്നെത്തും. അപ്പോൾ ഇതാണ് ഈ ഒരു 4 സ്റ്റേജുകളെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ സ്നേഹ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ വേൾഡ് കപ്പിന് സമയമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫുട്ബോൾ ലോകത്ത് കൺസിസ്റ്റൻസിയുടെ ഡെഫിനിഷൻ കൊണ്ടു നടക്കുന്ന കുറേയധികം ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന ഒരു കായിക താരത്തിനെ പറ്റി സംസാരിച്ചാലോ. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് യു ആർ ജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലയണൽ മെസ്സിനെ പറ്റിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബുകൾക്കൊപ്പം അന്താരാഷ്ട്ര തലത്തിലും ഒരേ നിലവാരം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ സ്വന്തമാക്കിയത് അദ്ദേഹമാണ്. ഒപ്പം ലോകകപ്പും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് മനോഹരമായ പാട്ടുകൾ വന്നിരിക്കുകയാണ്. സോ യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് യു ആർ ജെ സ്നേഹ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ, സ്റ്റേ ട്യൂൺ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വിമർശനങ്ങൾ ഉയരുമ്പോഴും തളരാതെ തൻ്റെ കലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീണ്ടും വീണ്ടും മികച്ച പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് ആര് നമ്മുടെ മെസ്സി. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് യു ആർ ജെ സ്നേഹ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഓൺ ലാസ്റ്റ് ബെഞ്ച് ഗ്രൗണ്ടിൽ കാണിക്കുന്ന വിനയവും ഫുട്ബോളിനോടുള്ള അപാരമായ സമർപ്പണവും ആ ഡിറ്റർമിനേഷനും ആ കൺസിസ്റ്റൻസിയുമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഗോട്ട് എന്ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അദ്ദേഹം ഇങ്ങനെ എഫേർട്സ് എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഈ മെസ്സിനെ കാണാൻ പറ്റുമോ? ബിക്കോസ് കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരാളുടെ ലൈഫിലും ഒരു മേജർ സെറ്റ് ബാക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് കൺസിസ്റ്റൻസിയുടെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായി മാറുന്നത്. ഇങ്ങനെ ബിഗർ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൺസിസ്റ്റൻസി ഇല്ലാണ്ടാണെന്ന് ആരെങ്കിലും പറയൂ? സ്റ്റേ ട്യൂൻഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർ ജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

Hey, so welcome back to Last Bench Show with you. RJ Sneha on Last Bench. Okay, നല്ല പാട്ടുകൾ കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാനുണ്ട്. ഒരു സ്ഥലത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഒരു കൂട്ടം ജനങ്ങൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു മാൻ മെയ്ഡ് വണ്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയാണെന്നറിയോ? അത് ചൈനയിലാണ്. അതെ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ചൈനയുടെ വൺമതിൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ വണ്ടറാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. ഓക്കെ, ഇന്നത്തെ പോലത്തെ വലിയ ക്രെയിനുകളോ അതുപോലെ തന്നെ വലിയ വലിയ ടെക്നോളജി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടം ജനങ്ങളുടെ അധ്വാനമായിരുന്നു. അവരുടെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അവർ കുറേ അധികം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അങ്ങനെ വലിയൊരു അമേസിംഗ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും നമ്മളെക്കൊണ്ട് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മെഷീനറീനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അന്നത്തെ കാലത്ത് ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യം പോസിബിൾ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് എന്ത് പണ്ടത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ. അവരാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സ്പിരിറ്റ്, ഒരു

സംഭവം തന്നെയാണല്ലേ. ഈ കൂട്ടായ്മയും പരിശ്രമവും ഒന്നുകൊണ്ടാണ് ഇത്രയും വലിയ വൻമതിൽ പോലും ഇവർക്ക് പണിയാൻ പറ്റിയത്. അതുമാത്രമല്ല, അതിൽ എന്തുണ്ടായിരുന്നു, ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. സ്റ്റേ ട്യൂൻഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ RJ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് യു ആർ ജെ സ്നേഹ ആണ് ഓൺ ലാസ്റ്റ് ബെഞ്ച്. സുഹൃത്തുക്കളെ, ചൈനയുടെ വൻമതിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21,000 km സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. അത് മാത്രമല്ല, ചരിത്രപരമായി ഇന്നും അത് സംരക്ഷിച്ചു വരികയാണ്. ഒരു ടൂറിസ്റ്റ് മേഖലയെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അവർ സൂക്ഷിച്ചു വരുന്ന ഒരു ട്രഷർ പോലെയാണ് അതിരിക്കുന്നത്. പല സമയത്തും പല യുദ്ധങ്ങളും പല നേച്ചുറൽ കലാമിറ്റീസ് വരെ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അത് അത്രയും സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിൻ്റെയും എഫേർട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എത്ര മാത്രം ഉണ്ടായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് യു ആർ ജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച് ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ്, സോ വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണിയോട് അടുക്കാറായിട്ടുണ്ട്. സോ നമ്മളുടെ ലാസ്റ്റ് ബെഞ്ച് ഷോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് ഞാനോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം നേടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ഓക്കെ, ഗോളാണ്. ഗോൾ ഉണ്ടെങ്കിൽ ഈ ഗോളിന് മാറ്റം കൊണ്ടുവരണം. ഈ ഗോള് സക്സസ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഈ കാര്യമാണ് ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഓരോ 1% വെച്ച് നമ്മൾ അതിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിലൊരു എഫേർട്ട് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കുന്നതിലും 10 ഇരട്ടി അതിൻ്റെ സക്സസ്സിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ലൈഫിൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഒരു ദിവസം മുടങ്ങാതെ ചെയ്യാൻ നോക്കുക, ഫോക്കസ് ആയിരിക്കുക. വലിയ കാര്യങ്ങൾ എന്നത് ചിന്തിക്കുന്നതിന് പകരം ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കണമെങ്കിലും വലിയ വലിയ സക്സസ്ഫുൾ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഷോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ആർ ജെ സ്നേഹ ഓൺ ലാസ്റ്റ് ബെഞ്ച്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.